കാലും പച്ചലിലേ, ആ രണ്ട് കണ്ണേയും മേച്ചലിലേ, എട്ട് ദശ കൂച്ചലിലേ, തട്ടുകീര ഓസയിലേ, ചുറ്റി വർവാസം കൊണ്ട് വർറാം പുയല പോലെ എങ്കു അട പാഞ്ചു വരാം പറന്നു വരാം നമ്മ ദൊര സിംഗോ.